പഞ്ഞമാ ഈ പരാപതമാനു കഥേ ഹുരിയാകോ ബന്ധമിരളങ്കി ഏ തിരി ബ്രിയ അവർ കാജുത്തരക്കാമ മില സാധ സംഗത ഭജ കേവല നാമ സരഞ്ജാമ ലാഗ പവജല തരണ കെ ജനം വൃഥാജാത് രംഗമായ കഹ രഹാവു ജാപതാപ സംജമ

സഭയോയി തർസഭയ മേ രാമത ഹോയി സദ്ഗുരു സജ്ജന മിലയ നാനുക്ക് നാം മിലാ താ ജീവാ തന മൻ തീ വേ ഹരിയാ പൗടി തിഥേ തും സമരാത ജിഥേ കോയേ നാഹേ ഉഥേ തേരീ രാഖ അഗ്നി ഓദ്ര മാഹേ സുണ ഗേ ജമ ഗേ ദൂത നായേ തേരേ ഷഡ ജാഹേ ഭാവ ജല ബിഖമ സഗാഹ ഗുരു ശബ്ദി പാര പാഹേ ജിൻകോ ലഗി പ്യാസ അമൃത സേ ഖാഹേ കാല മേ ഹോ പുന്ന ഗുണ ഗോവിന്ദ ഗാഹേ സബ സേനു കൃപാല സമാലേ സാഹ സാഹ

സകല പുരുഖമേ പ്രകുപ്രധാന സാസംഗതാക്കാമിയുടെ അഭിമാനം അപ്പോചോ ജാന നിജാസോഗണിയ സപ്തേ ഊച ജാകാമനോ സകല കീരിനാ ഹരനാം തിനകട കട ചീനാമനെ അപ്പന ടേബുരാ മെട്ടാന പേഖ സകൽ ശിഷ്ട സാധന

കൈക്കോട് അഭിമാനി കൈക്കോട് അന്ത് അഗയാന്നി കൈക്കോട് കൃപൻ കഠോര കൈക്കോട് അഭിഘാതം നെക്കോര കൈക്കോട് പരദ്രവ് കൊയ്രായ കൈക്കോട് പരദൂക്കനങ്കരായ കൈക്കോട് മായാസുരമായ

ശാന്ത നമോ സർവമാനേ സമസ്തേന ദാനേ നമോ ദേവദേവേ അപേക്ഷയേ ഭേവേ നമോ കാലകാലേ നമോ സർവപാലേ നമോ സർവഗവണേ നമോ സർവഭവനേ അനംഗീ നാഥേ നൃസംഗീ പരമാത്മേ നമോ ഭാനുഭാനേ നമോ ഭാനുഭാനേ നമോ ചന്ദ്രചന്ദ്രേ നമോ ഭാനുഭാനേ നമോ ഗീത ഗീതേ നമോ താൻ താനേ നമോ നേർത്തേ നേർത്തേ നമോ നാഥനാഥേ നമോ ഭാനുഭാനേ നമോ ബാധബാധേ അനംഗീയ നാമേ സമസ്തി സ്വരൂപേ പരഭംഗീ പരമാത്മേ സമസ്തി വിഭൂതേ കലങ്കം മിനാനേ കലങ്കീ സ്വരൂപേ നമോ രാജരാജേ സ്വരം പരമ രൂപേ നമോ ജോഗ് ജോഗേ സ്വം പരം സിദ്ധേ നമോ രാജരാജേ സ്വരം പരം ബൃദ്ധേ നമോ ശസ്ത്രപാനേ നമോ അശ്വത്ഥമാനേ നമോ പരം ജ്ഞാതാ നമോ ലോകമാതാപേക്ഷീയ പരമീയ ഭോഗീയ ഭുക്തേ നമോ ജോഗ് ജോഗേ സ്വം പരം ജുക്തേ നമോ നിത്യനാരായണേ ക്രൂരകരമേ നമോ പ്രേത അപ്രേത ദേവസ്വധർമ്മേ നമോ രോഗഹർത്താ നമോ രാഗരൂപേ നമോ ശാഹശാഹം നമോ പൂപ്പൂപ്പേ നമോ ദാന്താനേ നമോ മാനമാനേ നമോ രോഗരോഗേ നമസ്തം സനാനേ നമന്ത്രമന്ത്രം നമോ ജന്ത്രജന്ത്രം നമോ ഇഷ്ടേ നമോ തന്ത്രതന്ത്രം സദാ സച്ചിദാനന്ദ സർവം പ്രണാസിയേനുപേ രുപേ സമസ്ത നിവാസി സദാ സിദ്ധതാ ബദ്ധതാ ബ്രതകർത്താ അതോ ഉർദർദം അഗം ഓഘർത്താ പരം പരം പരമേശ്വരം പ്രോഷ്പാലം സദാ സർവദാസ്യ ദാതാ ദയാലം അശേദീയ ഭേദീയ നാമംഗ കാമംഗ സമസ്തോ പരാജി സമസ്തത്താമം തേരാജോര ചാചരി ഷന്ദ് ജലേ ഹ തലേ ഹ പീത പേഹ പ്രഭു ഹ ജൂഹ ദേശ പേശ ഭുജംഗ പ്രയാദ ഷന്ദ് അഗാധേ അബാധേ അനന്ദി സ്വരൂപേ നമോ സർവമാനേ സമസ്തി നിധാനേ നമസ്തമംഗ നൃണാഥേ നമസ്തമംഗ പ്രഭാഥേ നമസ്തമംഗ ഗന്ധേ നമസ്തമംഗ പഞ്ചേ നമസ്തമംഗ കാലേ നമസ്തമംഗ പാലേ നമോ സർവദേശേ നമോ സർവേശേ നമോ രാജരാജേ നമോ സാജേ നമോ ശാഹേ നമോ മാഹമാഹേ നമോ ഗീത ഗീതേ നമോ പ്രീത പ്രീതേ നമോ രോഖരോഖേ നമോ സുഖസുഖേ നമോ സർവരോഗേ നമോ സർവഭോഗേ നമോ സർവജീതം നമോ സർവീതം നമോ സർവജ്ഞാനം പരം താനം നമോ സർവമന്ത്രം നമോ സർവജന്ത്രം നമോ സർവദൃശ്യം നമോ സർവകൃശ്യം നമോ സർവരംഗേത്രഭംഗി അനംഗേ നമോ ജീവജീവം നമോ ബീജബിജയ ഖിജയ ബിജയ സമസ്തം പ്രസജേ കൃപാലം സ്വരൂപേ കുകർമ്മ പ്രണാസി സദാ സർവദാ ഹൃദ സിദ്ധം നിവാസി ചർപട് ശാന്ത ത്വാ പ്രസാദ് അമൃത കർമ്മേ അമൃത ധർമ്മേ അഖല ജോഗേ അചാല ഭോഗേ അചാല രാജേ അടാല സാജേ അഖല തർമ്മങ്ങള കർമ്മ സർവംഗ ദാതാ സർവംഗ ഗ്യാതാ സർവംഗ ഭാനേ സർവംഗ മാനേ സർവംഗ പ്രാണം സർവംഗ തരാനം സർവം ഭുക്താ സർവംഗ ജുഗതാ സർവംഗ ദേവം സർവംഗ ഭേവം സർവംഗ കാലേ സർവംഗ പാലേ ഉർവാല ശാന്ത ത്വാ പ്രസാദ് ആദ്രുപനാദ് മൂർത്ത അജോൻ പൃഖപാര സർമാന്തരമാൻ ദേവ ഭേവാദ് ഉദാഹര സർപ്പാലക് സർവകാലക് സർവഗോപനകാല ജതര തത്ര വിരാജേവതുർബിരസാലാം ഠാമന ജാത ജാഗരൂപരംഗന രേഖ ആദ് പ്രഖുദാർമൂർത്ത അജോന ആദ് അസേക് ദേ സൗർണ പേഹ ജാഗരൂപരേഖന രാഗ ജതര തത്ര ദിശ വിസഹേ ഫൈലു അനുരാഗ് നാമകാം വിഹീൻ ഭേഖ താമുന ജായ സർമാ സർവതർമാ സദയമാന താഹേ ഏക മൂർത്ത അനേക ദർശൻ കീനുരൂപ